0: എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അയാൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. അയാൾ പ്രായച്ചിത്തം ചെയ്തേ മതിയാവൂ.
1: കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടെയിലൻ്റ് കൂടി ഉണ്ടായിരുന്നു.
2: As new, more determined forces begin to close in, cracks start to appear in his plan and the protective walls around his family, raising questions about how far he is willing to go when the threat is no longer only from outside.
3: ജോർജ് ഓട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
2: Alongside Mohanlal, the original cast including Meena, Ansiba Hassan and Esther Anil returns to reprise their iconic roles, keeping the emotional core of the series intact. The Drishyam franchise began in 2013 when the original film where George Kutty, a middle-class cable TV operator, went to extraordinary lengths to protect his family after they became entangled in a crime.

0: എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അയാൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. അയാൾ പ്രായച്ചിത്തം ചെയ്തേ മതിയാവൂ.
1: കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടെയിലൻ്റ് കൂടി ഉണ്ടായിരുന്നു.
2: As new, more determined forces begin to close in, cracks start to appear in his plan and the protective walls around his family, raising questions about how far he is willing to go when the threat is no longer only from outside.
3: ജോർജ് ഓട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്.
2: Alongside Mohanlal, the original cast including Meena, Ansiba Hassan and Esther Anil returns to reprise their iconic roles, keeping the emotional core of the series intact. The Drishyam franchise began in 2013 when the original film where George Kutty, a middle-class cable TV operator, went to extraordinary lengths to protect his family after they became entangled in a crime.